ഹേയ് ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അപ്പൊ എന്തുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉഷാറായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ഞാൻ പറയൂ കേട്ടോ. ശരിക്കും, കാര്യം നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാൽ പോലും നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവിടത്താണ് ആ ഒരു ബന്ധത്തിൻ്റെ ഒരു പവിത്രത, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും പ്രോപ്പറായിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

வெறித்தனமா தான் போடணும். அந்த தில்ல எனக்கு பிடிச்சது.

0: ഹലോ.
1: ആ എന്തിയാ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാനമാണ്.
2: എന്റെ കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലയാ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ. സത്യമല്ലേ? നമ്മൾ പ്രോപ്പർലി നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ നമ്മൾ പ്രോപ്പർലി ഒരു വ്യക്തിയോട്, നമ്മൾ അത്രയും കാര്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വിഷമം, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ഇതെല്ലാം മാറാനായിട്ട് സഹായിക്കും കേട്ടോ. കാര്യം ഒരു വീട്ടിലാണെങ്കിൽ അച്ഛനമ്മ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഫ്രണ്ട്സ്, അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബന്ധത്തിൻ്റെ പവിത്രത. മാത്രമല്ല, ആരെങ്കിലും ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലാതെ നമുക്ക് ആ ഒരു മാനിപ്പുലേഷൻ പോലും മനസ്സിലാക്കാനായിട്ട് സഹായിക്കില്ല. സോ നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. My Radio 90FM, 90FM. Catering, yeah. Go to Buddha.

കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യെസ്, അപ്പൊ എസ് എം എസ് ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. വിച്ച് കൺട്രി ഈസ് ബോത്ത് ആൻ എൻറ്റയർ കോണ്ടിനെന്റ് ആൻഡ് എ സിംഗിൾ നേഷൻ? ഐ റിപ്പീറ്റ്, വിച്ച് കൺട്രി ഈസ് ബോത്ത് ആൻ എൻറ്റയർ കോണ്ടിനെന്റ് ആൻഡ് എ സിംഗിൾ നേഷൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. വിഷ്ണുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ അനീത്തിക്കുട്ടിയായിട്ടുള്ള അശ്വതി, അച്ചു എന്ന് വിളിക്കുന്ന അശ്വതിയുടെ ബർത്ത്ഡേ ആണ്. സോ അച്ചു മോളെ വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കേരളത്തിൽ നമ്മൾക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആണല്ലേ, സ്വിച്ച് ഇട്ടാൽ കറണ്ട് വരും. പക്ഷെ അതിന് പിന്നിൽ നടക്കുന്ന കഥ അത്ര സിമ്പിൾ അല്ല കേട്ടോ. കേരളത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ വലിയൊരു ഭാഗം പുറത്തുനിന്ന് വാങ്ങിയാണ് ഉപയോഗം നിറവേറ്റുന്നത്. സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മാത്രം കൊണ്ട് നമ്മുടെ മുഴുവൻ ആവശ്യവും നിറവേറ്റാൻ കഴിയില്ല. അതായത് നമ്മൾ വീട്ടിൽ ഫാൻ, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഫുൾ ടൈം ജോലി ചെയ്യിപ്പിക്കുമ്പോൾ പിന്നിൽ ഇലക്ട്രിസിറ്റി എത്തിക്കാനായിട്ട് വലിയൊരു സംവിധാനം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കറണ്ട് ഉണ്ടല്ലോ ഉപയോഗിച്ചോട്ടെ എന്ന ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റാട്ടോ. റൂം വിട്ടു പോകുമ്പോൾ ലൈറ്റ് ഓഫ്, ആവശ്യമില്ലാത്ത അപ്ലയൻസസ് ഓഫ്. കാരണം കറണ്ട് ബില്ല് വരുമ്പോൾ മാത്രമല്ല ഇലക്ട്രിസിറ്റിയുടെ വില മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ, മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ സ്വന്തം ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് എല്ലായ്പ്പോഴും മതിയാകണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? പുറത്തു നിന്ന് കറന്റ് വാങ്ങും. അത് കേൾക്കുമ്പോൾ ഇലക്ട്രിസിറ്റിക്കും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടില്ലേ? എനിക്ക് കറന്റ് വേണം, ഞാൻ പുറത്താണ്, പക്ഷേ വരാം. പക്ഷേ സീരിയസ്ലി പവർ ഡിമാൻഡ് കൂടുമ്പോൾ പുറത്തുനിന്ന് വൈദ്യുതിയെ ആശ്രയിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതിൽ കുറച്ച് റെസ്പോൺസിബിൾ ആകുന്നത് നല്ലതാണ് കേട്ടോ. ഒരു ലൈറ്റ് ഓഫ് ചെയ്യുന്നത് വലിയ സേവിംഗ് അല്ലെന്ന് തോന്നാം, പക്ഷേ ആയിരക്കണക്കിന് വീടുകൾ ഒരുമിച്ച് അത് ചെയ്താൽ സ്മോൾ സ്വിച്ച് ഓഫ് ബിഗ് ഇമ്പാക്ട്. അപ്പോൾ കറണ്ടിനെ സ്നേഹിക്കുക കേട്ടോ, പക്ഷേ അമിതമായി ഉപയോഗിച്ച് ഓവർലോഡ് ചെയ്യരുത്. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരെയല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വൺസ് അഗെയിൻ എ വെരി വാം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. ഈ വീട്ടിൽ ഇലക്ട്രിസിറ്റി യൂസേജ് നിയന്ത്രിക്കുന്ന ഒരാളുണ്ടാവും, അത് ആരാണെന്ന് അറിയാമോ? അമ്മ. ആ റൂമിൽ ആരുമില്ലല്ലോ, ഫാൻ എന്തിനാ, ലൈറ്റ് ഓഫ് ചെയ്യേ, ടി വി ആരും കാണുന്നില്ലെങ്കിൽ ഓഫ് ചെയ്യൂ. നമ്മളപ്പോൾ വിചാരിക്കും, ഓഹ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ എന്തിനാ. ഇപ്പം മനസ്സിലായില്ലേ, കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി ആവശ്യകതയുടെ വലിയൊരു ഭാഗം പുറത്തുനിന്നുള്ള പവറിനെ ആശ്രയിച്ചാണ് നിറവേറ്റുന്നത്. അതിനാൽ എനർജി കൺസർവേഷൻ ഓരോ വീട്ടിലും പ്രധാനമാണ്. അമ്മ പറയുന്നത് ഒരു ചെറിയ വീട്ടുകാരി റൂൾ മാത്രമല്ല, അത് എനർജി സേവിംഗ് പോളിസി തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ അമ്മ പറയുന്നതിന് മുൻപ് തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാം കേട്ടോ. അമ്മയും ഹാപ്പി, നമ്മുടെ ഇലക്ട്രിസിറ്റി സിസ്റ്റവും ഹാപ്പി. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഒരു ദിവസം രാവിലെ കറണ്ട് ഇല്ലെന്ന് കരുതു, ഫാനില്ല, എ സി ഇല്ല, വൈഫൈ റൂട്ടർ പോലും സൈലന്റ്. അപ്പോൾ വീട്ടിലെ എല്ലാവരും പെട്ടെന്ന് പരസ്പരം സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ വീട്ടിലുണ്ടോ? ഇലക്ട്രിസിറ്റി നമ്മുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കറണ്ട് പോകുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. വീട്ടിലെ ചെറിയ കാര്യങ്ങളിൽ നിന്നും ഇൻഡസ്ട്രീസ്, ഹോസ്പിറ്റൽസ്, ഓഫീസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് അത്ര വരെ ഇലക്ട്രിസിറ്റി ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ വലിയൊരു പങ്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ എനർജി കൺസർവേഷൻ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അതിനാൽ കറണ്ട് പോയ ശേഷം മാത്രം അയ്യോ കറണ്ട് എന്ന് പറയാതെ കറണ്ട് ഉള്ളപ്പോൾ തന്നെ അതിന്റെ വാല്യൂ മനസ്സിലാക്കണം. സ്വിച്ച് നമ്മുടെ കയ്യിലാണ്, ഡിസിഷനും നമ്മുടെ കയ്യിൽ തന്നെ. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. യെസ്, നമ്മുടെ വീട്ടിലെ മന്ത്ലി ബഡ്ജറ്റ് നോക്കുമ്പോൾ റെന്റ്, ഫുഡ്, ട്രാവൽ, ഷോപ്പിംഗ്, പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ. അപ്പോൾ ഇലക്ട്രിസിറ്റിക്കും ഒരു ബഡ്ജറ്റ് മീറ്റിംഗ് വേണമല്ലോ. കേരളത്തിൽ ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ വലിയൊരു ഭാഗം പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പവർ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യുന്നത് നമ്മുടെ ബില്ല് കുറയ്ക്കാൻ മാത്രമല്ല, ആകെ പവർ ഡിമാൻഡ് കുറയ്ക്കാനും അതുവഴി വൈദ്യുതി സംവിധാനത്തിന് പ്രഷർ കുറയ്ക്കാനും അത് സഹായിക്കും കേട്ടോ. അതിനാൽ ചെറിയ ഹാബിറ്റ്സ് തുടങ്ങാം. ഡേ ടൈമിൽ അൺനെസസറി ലൈറ്റ്സ് ഒഴിവാക്കുക, ഉപയോഗിക്കാത്ത അപ്ലയൻസസ് ഓഫ് ചെയ്യുക, AC, ഫാൻ എന്നിവ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. കാരണം ഇലക്ട്രിസിറ്റി അൺലിമിറ്റഡ് ആണെന്ന് കരുതി ഉപയോഗിച്ചാൽ മന്ത് എൻഡിൽ ബിൽ നമ്മളെ റിയാലിറ്റി ചെക്ക് ചെയ്യിപ്പിക്കും കേട്ടോ. സ്റ്റേ ട്യൂൺ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8 9 2 1 5 2 7 3 7 2.
2: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ, തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
3: My Radio, My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: കേട്ടോണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. അങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കഥയിൽ ഒരു കാര്യം ക്ലിയർ ആണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ വൈദ്യുതിയും ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ പുറത്തുനിന്ന് വൈദ്യുതിയെയും ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? വലിയ വലിയ സാക്രിഫൈസ് ഒന്നും വേണ്ട. ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുക, ആവശ്യമെങ്കിൽ ഫാൻ ഓഫ്, ഉപയോഗിക്കാത്ത അപ്ലയൻസസ് ആണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ റെഗുലറായി ചെയ്താൽ എനർജി കൺസർവേഷനിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. കാരണം സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒരു സെക്കൻഡ് മതി, പക്ഷെ സേവ് ചെയ്ത എനർജിയുടെ വാല്യൂ അതിലും വലുതാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാം, പാട്ട് കേൾക്കാം, മോഡ് ഫുൾ ചാർജ് ആക്കാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ബെല്ലാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. യെസ്, ഞാൻ ഓടി വന്നിരിക്കുന്നത് നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, വിച്ച് കൺട്രി ഈസ് ബോത്ത് ആൻ എൻറ്റയർ കോണ്ടിനെൻറ്റ് ആൻഡ് എ സിംഗിൾ നേഷൻ. ഐ റിപ്പീറ്റ്, വിച്ച് കൺട്രി ഈസ് ബോത്ത് ആൻ എൻറ്റയർ കോണ്ടിനെൻറ്റ് ആൻഡ് എ സിംഗിൾ നേഷൻ എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9646 34 1454 8921 5273 72.
2: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറയാണ് ഇവിടെ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 10 മണിയാവാറായിട്ടുണ്ട്. സോ ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പോകുന്നതിന് മുൻപ് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. നമ്മുടെ ഒരു ലൈഫ് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ, ബന്ധങ്ങൾ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് നമ്മുടെ അവസ്ഥകൾ പറയാതെ ഒരിക്കലും അവർക്ക് നമ്മുടെ അവസ്ഥ, റിയൽ സിറ്റുവേഷൻ മനസ്സിലാവില്ല. സോ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറാനായിട്ട് സഹായിക്കും കേട്ടോ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനി ഇപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്.

0: ഓഗസ്റ്റ് 1 മുതൽ കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: ശങ്കരട്ടി കുടുംബം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.
4: ഏയ് നാ ഒന്നുങ്ങേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Bang!

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
0: 15 പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 to 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
0: 15 പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 to 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.
4: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു.

0: Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൊട്ട് കൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ ധീരാജ ഷാനകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃതിയ കൃതിയ സമയത്ത് തന്നെ ഇതൊക്കെ യാട് പരിപാടി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഷാറായിട്ടിരിക്കുകയാണോ? അങ്ങനെ ഞാൻ ഇന്നും എത്തിയിട്ടുണ്ട് കൃതിയ സമയത്ത് തന്നെ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് കത്തിയൊക്കെ വെക്കാനായിട്ട്. പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എപ്പോഴും പറയുന്ന പോലത്തെ ഒരു കാര്യമല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു കല്യാണ മഴയാണല്ലേ കാണുന്നത്. അതായത് നമ്മുടെ അഹാനയുടെ കല്യാണം, അതുപോലെ തന്നെ 20 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ സൂര്യൻ ജ്യോതികയും വീണ്ടും കല്യാണം കഴിക്കുന്നതിന്റെ ആ ഒരു വിഷ്വൽസ് ഒക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. അങ്ങനെ ഓരോന്നിനെയും കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അതിന് മുൻപായി കേൾക്കാം ഒപ്പം കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളും. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാണ്.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയത്ത് നമ്മൾക്ക് ഒരാളോട് ദേഷ്യം വരും, അത് ആ വ്യക്തിയോട് മാത്രമുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും എന്ന് നമ്മൾ കരുതും. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല, നമ്മൾക്കൊരാളോട് തോന്നുന്ന ദേഷ്യം അറിയാതെ തന്നെ നമ്മുടെ അടുത്ത പ്രവർത്തികളിലേക്ക് കടന്നു വരും. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധ കുറയാം, പെട്ടെന്ന് തീരുമാനമെടുക്കാം, ആരുടെയെങ്കിലും ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അതായത് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും, അതിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യത്തിലായിരിക്കും കാണുക. പ്രത്യേകിച്ച് ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കാറില്ല. ഇപ്പോൾ എനിക്ക് ദേഷ്യമാണ് എന്നൊരു ഫീലിംഗ്, ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന ചിന്തയേക്കാൾ മുന്നിൽ വരും. അതുകൊണ്ട് തന്നെ ദേഷ്യം തോന്നുന്നത് തെറ്റല്ല, പക്ഷേ ആ ദേഷ്യം കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഞാൻ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണോ ഇത്, അത് ഇപ്പൊ ദേഷ്യം കൊണ്ടാണോ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത് എന്നൊന്ന് സ്വയം ചോദിച്ചാൽ മതി. ഒരു ചെറിയ പോസ് എടുക്കുക, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വലിയ വലിയ മിസ്റ്റേക്കുകൾ നമ്മൾക്ക് ഒഴിവാക്കാല്ലേ. അപ്പോൾ ഇവിടെയും ഒരു ചെറിയ പോസ് കൊടുത്തുകൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയ ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ്.

അതിനതേ ആ ഒരു സമയമായിരിക്കാണ് നിങ്ങൾ എല്ലാരും കാത്തിരുന്ന ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിനുള്ള സമയം. സോ നമുക്ക് നോക്കാല്ലേ എന്താണ് ആ ഒരു ചോദ്യം എന്ന്. Which country is both an entire continent and a single nation? I repeat, which country is both an entire continent and a single nation? Yes, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879907 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879907 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ചാരകിയാണ് നിങ്ങളുടെ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ചാടുകയാണ്. ചില ചിത്രങ്ങള് സോഷ്യൽ മീഡിയയിൽ വരുമ്പോ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകാറില്ല, ഒന്ന് തിരിഞ്ഞു നോക്കും അല്ലേ. ചിലപ്പോൾ അതിന് കാരണം ആ ചിത്രത്തിന് ഭംഗിയായിരിക്കില്ല, അതിന് പിന്നിലുള്ള വർഷങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ അങ്ങനൊരു ഫീലിംഗ് തന്നെയാണ് സൂര്യയുടെയും ജ്യോതികയുടെയും പുതിയ ചിത്രങ്ങൾ കണ്ടപ്പോ പലർക്കും തോന്നിയത്. 20 വർഷങ്ങൾക്ക് മുൻപ് വിവാഹിതരായ അതേ രണ്ടുപേര് വീണ്ടും ആ ഒരു കല്യാണ ലുക്കില് വീണ്ടും പരസ്പരം വാവ് പറയുന്ന നിമിഷങ്ങളാണല്ലോ ഇപ്പൊ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. 2026 അവരുടെ 20th വെഡിംഗ് ആനിവേഴ്സറി ആഘോഷത്തിന്റെ ഭാഗമായി ഇരുവരും വിവാഹ പ്രതിജ്ഞകൾ വീണ്ടും പുതുക്കിയിരിക്കുകയാണ്. ജ്യോതിക ഈ മൊമെന്റ്സിനെ എന്നാണ് വിശേഷിപ്പിച്ചത്. അതായത് ഒരു കഥയുടെ അവസാനമല്ല, അതിന്റെ അടുത്ത ചാപ്റ്റർ. അതുപോലെ തന്നെ ചിത്രത്തിൽ കൂടെ നിൽക്കുന്നത് അവരുടെ മക്കളായ ദിയയും ദേവും, കുടുംബാംഗങ്ങളും, അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു ആനിവേഴ്സറി ഫോട്ടോഷൂട്ട് പോലെ തോന്നുന്നില്ല, 20 വർഷം പിന്നിട്ടൊരു ജീവിതത്തിന്റെ മറ്റൊരു ചെറിയ സെലിബ്രേഷൻ പോലെയാണ്. സിനിമയിൽ നമ്മൾ പല ലവ് സ്റ്റോറീസും കണ്ടിട്ടുണ്ടല്ലേ, ആദ്യ കാഴ്ച, പ്രണയം, വിവാഹം, പിന്നെ ദി എൻഡ്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പിന് ദി എൻഡ് കാർഡില്ല. ഓരോ വർഷവും പുതിയൊരു ചാപ്റ്റർ ആണല്ലേ. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ഇത്രയും ശ്രദ്ധ നേടുന്നതും 20 വർഷം മുൻപ് വിവാഹം ചെയ്ത രണ്ട് താരങ്ങൾ വീണ്ടും വൗസ് പറയുമ്പോൾ ആളുകൾ കാണുന്നത് ഒരു സെലിബ്രിറ്റി കപ്പിളിനെ മാത്രമല്ല, കാലം കടന്നു പോയിട്ട് മാറാതെ നിൽക്കുന്ന ചില ഓർമ്മകളെയാണ്. ഒരു സിനിമയിലെ സ്വീക്കൽ കാണുമ്പോൾ നമ്മൾ ചോദിക്കും ആദ്യ ഭാഗത്തേക്കാൾ എന്താണ് പുതിയത്. പക്ഷേ ലൈഫിന്റെ സ്വീക്കലിൽ പുതിയ കഥയേക്കാൾ വലിയത് പഴയ കഥകളിലൂടെ കൂടെ വന്ന അനുഭവങ്ങളാണ്. സൂര്യയും ജ്യോതികയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സംസാരിക്കപ്പെടുന്നതിന്റെ ഏറ്റവും മനോഹരമായ കാരണവും അത് തന്നെയാണല്ലേ. യെസ്, എന്തായാലും നമ്മുടെ ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുപെട്ടിയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ചാരുകയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നത്?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നീ ആലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര പോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനെ സഹിക്കാൻ പറ്റും. ഓക്കേ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ് സൂര്യയെ കുറിച്ചും ജ്യോതികയെ കുറിച്ചും പറഞ്ഞിരുന്നപ്പോ നമ്മളീയൊരു ഫോട്ടോ ഒക്കെ കണ്ട സമയത്ത് അവരുടെ ഈ ഒരു കഥ 20 വർഷം മുൻപ് വിവാഹത്തിൽ നിന്നാണ് തുടങ്ങിയെന്നൊക്കെ തോന്നും. പക്ഷേ ഈ കഥയുടെ ആദ്യ സീൻ 11 വർഷങ്ങൾക്ക് മുൻപാണ്. 1999 പൂവെല്ലാം കെട്ടിപ്പർ, അതായിരുന്നു സൂര്യയും ജ്യോതികയും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച സിനിമ. അന്ന് അവര് ഫ്യൂച്ചറിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുന്ന ആരും അറിഞ്ഞിരുന്നില്ല. രണ്ട് അഭിനേതാക്കളെ ഒരു സിനിമയിൽ ഒന്നിച്ചെത്തുന്നു, അത്ര മാത്രം. സൂര്യക്കും സിനിമയിൽ താനം ഉറപ്പിക്കേണ്ട സമയമായിരുന്നു അത്. ജ്യോതിക തമിഴ് സിനിമയിലേക്ക് പുതിയതായി എത്തിയ സമയവും പിന്നീട് വന്ന സിനിമകളും കൂടിക്കാഴ്ചകളും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കൂടുതൽ ശക്തമാക്കി. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നോ, അവരുടെ ആദ്യ സിനിമ തന്നെ ഇന്ന് നോക്കുമ്പോൾ ഒരു സിനിമയുടെ ടൈറ്റിലിനേക്കാൾ വലിയൊരു ഓർമ്മയായി മാറിയിരിക്കുന്നു. കാരണം അവരുടെ തുടങ്ങിയ ഓൺ സ്ക്രീൻ ജേണി പിന്നീട് റിയൽ ലൈഫ് ജേണിയിലേക്കും എത്തി. പക്ഷേ അതൊന്നും ഒരു വലിയ ലവ് സ്റ്റോറി പോലെ നടന്നില്ല. ആദ്യ പരിചയം, പിന്നെ സൗഹൃദം, പിന്നെ ഒരുമിച്ച് കൂടുതൽ സിനിമകൾ, അങ്ങനെ പതുക്കെ വളർന്ന ബന്ധമായിരുന്നു. പലപ്പോഴും നമ്മളൊരു ജീവിതത്തിലെ വലിയ ടേണിംഗ് പോയിന്റ് ഏതാണ് എന്ന് പിന്നീട് മാത്രമേ മനസ്സിലാകാറുള്ളൂ. അന്നത്തെ ഒരു സാധാരണ ദിവസം വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി മാറിയിട്ടുണ്ടാകും. സൂര്യക്കും ജ്യോതികയ്ക്കും പൂവെല്ലാം കെട്ടിപ്പാർ അങ്ങനെ ഒരു സിനിമയാണ്. 1999 ക്യാമറയ്ക്ക് മുന്നിൽ കണ്ടുമുട്ടിയ രണ്ട് ആക്ടേഴ്സ് 2006 ജീവിതത്തിലെ പാർട്ട്നേഴ്സ് ആയി മാറി. 2026 വീണ്ടും അതേ റിലേഷൻഷിപ്പിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഒരു സിനിമയുടെ ഫസ്റ്റ് സീൻ മുതൽ ജീവിതത്തിലെ 20th ആനിവേഴ്സറി വരെ നീളുന്ന ഒരു ജോളിയിലെ അതാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കാണുന്നത്. ഇതായാലും നമ്മുടെ ഒരു വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ്. യെസ്, അപ്പൊ നമ്മള് പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ സൂര്യയുടെയും ജ്യോതികയുടെയും ആ ഒരു ജേണിയെ കുറിച്ചാണല്ലേ. ആ ഒരു ജേണിയെ കുറിച്ച് പറയുമ്പോൾ അതിലെടുത്ത് പറയേണ്ട ഒരു ചാപ്റ്ററാണ് കാക്ക കാക്ക എന്ന മൂവി. 2003 ഗൗതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമയില് നമ്മുടെ സൂര്യ അൻപു സെൽവൻ എന്ന പോലീസ് ഓഫീസറായും ജ്യോതിക മായ എന്ന കഥാപാത്രവുമായി ആണല്ലേ എത്തിയത്. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും മാത്രമല്ല, ഈ സിനിമയുടെ ഷൂട്ടിംഗ് കാലത്താണ് അവരുടെ സൗഹൃദം പ്രണയത്തിലേക്ക് മാറിയത് എന്ന് ഇരുവരുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളിലും രേഖപ്പെടുത്തിയിരുന്നു. അതിനു മുൻപ് അവരൊരുമിച്ച് അഭിനയിച്ചിരുന്നു. പക്ഷേ കാക്ക വന്നപ്പോഴാണ് ഓഡിയൻസിന് അവരുടെ പെയറിംഗ് മറ്റൊരു രീതിയിൽ ഫീൽ ചെയ്തത്. ഒരു പോലീസ് ഓഫീസറുടെ ജീവിതവും അതിലേക്ക് വരുന്ന പ്രണയ ബന്ധവും സിനിമയുടെ കഥ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ വളരെ പ്രധാനമാകുന്നു. അതേസമയം റിയൽ ലൈഫിലും അവരുടെ റിലേഷൻഷിപ്പ് മറ്റൊരു സ്റ്റേജിലേക്ക് നീങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് കാക്കയെ ഇന്നും പിന്നോട്ട് നോക്കുമ്പോൾ ഒരു സിനിമ എന്നതിലുപരി അവരുടെ ജേർണിയിലെ ഒരു മൈൽ സ്റ്റോൺ ആയി കാണാൻ കഴിയുന്നത്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് അല്ലേ? ചില സിനിമകൾ നമ്മൾ കാണുന്നത് സ്റ്റോറി കാരണം, ചില സിനിമകൾ ആക്ടേഴ്സ് കാരണം ഓർമ്മയിൽ നിൽക്കും. പക്ഷെ ചില സിനിമകൾക്ക് അതിനപ്പുറം ഒരു പേഴ്സണൽ മെമ്മറി കൂടി ഉണ്ടാകും. സൂര്യയ്ക്കും ജ്യോതികയ്ക്കും കാക്ക അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. അവരുടെ ജീവിതത്തിൽ പിന്നീടൊരു വിവാഹം വന്നു, കുടുംബം വന്നു, കുട്ടികൾ വന്നു, കരിയറിൽ ഓരോരുത്തർക്കും വേറിട്ട വഴികൾ വന്നു. പക്ഷേ അവരുടെ സ്റ്റോറിയുടെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് ചോദിച്ചാൽ കാക്ക എന്ന പേര് തീർച്ചയായും ആ ഒരു ചാപ്റ്ററിൽ ഉണ്ടാകും. ഇനിയിപ്പോ 2026 നോക്കുമ്പോൾ അവരുടെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ പല ആരാധകരുടെ മനസ്സിലും ഈ ഒരു സിനിമ കൂടി കടന്നു വന്നിട്ടുണ്ടാവും. എന്തായാലും ഈ ഒരു ഓർമ്മകൾക്കൊക്കെ ഇടയിൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾ ൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ് യെസ് അപ്പൊ നമുക്ക് കാക്ക കാക്ക എന്ന മൂവിയിലേക്ക് വരാല്ലേ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഗൗതം വാസുദേവ മേനോനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ സൂര്യ അൻപു സെൽവൻ ഐ പി എസ് എന്ന കഥാപാത്രത്തെയും ജോലിക മായ എന്ന കഥാപാത്രത്തെയും ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം 2003 ഓഗസ്റ്റ് 1 റിലീസ് ചെയ്തത് കഥയിലേക്ക് വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഈ ഒരു സിനിമയുടെ പേര് പറയുമ്പോൾ തന്നെ ആ സ്റ്റൈലിഷ് പോലീസ് കഥാപാത്രവും അതിനൊപ്പം വരുന്ന ഇന്റൻസീവ് ആക്ഷൻ സീക്വൻസും പിന്നെ ഹാരിസ് ജയരാജ് ഒരുക്കിയ പാട്ടുകളൊക്കെയാണല്ലേ പക്ഷേ ഈ സിനിമ വെറും ഒരു പോലീസ് ആക്ഷൻ മൂവി മാത്രമല്ല അൻപു സെൽവൻ എന്ന പോലീസ് ഓഫീസറുടെ പ്രൊഫഷണൽ ലൈഫും അയാളുടെ പേഴ്സണൽ ലൈഫിനും ഇടയിൽ കഥ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് പ്രധാന ഭാഗം അതുപോലെ നമ്മുടെ നായകൻ അൻപു സെൽവൻ ഒരു സാധാരണ പോലീസ് ഓഫീസർ അല്ല ക്രൈമിനോട് വളരെ സീരിയസ് ആയ തന്റെ ജോലിയോട് അത്രയും കമ്മിറ്റഡ് ആയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് മായ എത്തുന്നതോടെയാണ് കഥയിലൊരു ഇമോഷണൽ ലെയർ വരുന്നത് മായയുടെ ക്യാരക്ടർ ജ്യോതിക കൊണ്ടുവന്ന എനർജിയും മെന്റസെൻസും സിനിമയുടെ സീരിയസ് അറ്റ്മോസ്ഫിയറിന് ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു പക്ഷേ കഥ അവിടെ മാത്രം നിൽക്കുന്നില്ല ഒരു പോലീസ് ഓപ്പറേഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന സംഭവങ്ങളും അതിനെ തുടർന്ന് അൻപു സെൽവനും അയാളുടെ ടീമിനും നേരിടേണ്ടി വരുന്ന വലിയ അപകടങ്ങളുമാണ് സിനിമയെ പിന്നീട് ത്രില്ലർ ആക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു പോലീസ് ടീമിനെ ലക്ഷ്യമിട്ട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്ന ഗാങ്സ്റ്റർ ആണ് കഥയിലെ പ്രധാന ട്രീറ്റ് അതുകൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ റൊമാൻസ് ആക്ഷൻ ഇമോഷൻ സസ്പെൻസ് ഇതെല്ലാം ഒരുമിച്ച് വരുന്നുണ്ട് ഒരു സൈഡില് മായയുടെയും അൻപു സെൽവന്റെയും റിലേഷൻഷിപ്പ് ട്രാക്കും മറുവശത്ത് പോലീസ് ജീവിതത്തിലെ അപകടങ്ങൾ ഇനി ഈ ഒരു സിനിമയുടെ മറ്റൊരു വലിയ സ്ട്രെങ്ത് പറയാതെ പോകാൻ പറ്റില്ല മ്യൂസിക് ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരു സിനിമയിൽ ഓരോ പാട്ട് ട്യൂൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഏതായാലും ഈ പാട്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം വായിച്ചിട്ടുണ്ട് കേൾക്കാം യു ഗൈസ് ആർ ലിസണിംഗ് ടു മറേഡിയോ 90 എഫ്എം കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരജ ചാടകയാണ്. കക്ക മൂവിയെ കുറിച്ച് പറയുമ്പോൾ 2000s തുടക്കകാലത്ത് തമിഴ് സിനിമയിൽ ഒരു പ്രത്യേക ഫ്ലേവർ ഓർമ്മിപ്പിക്കുന്ന സിനിമ തന്നെയാണ്. ഇതും അതിലെ സോങ്സ് കേൾക്കുമ്പോഴും അൻപു സെൽവന്റെ IPS ലുക്ക് കാണുമ്പോഴും മായയുടെ സീൻസ് ഓർക്കുമ്പോഴും ആ ഒരു കാലഘട്ടം പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ലേ? അതാണ് ചില സിനിമകളുടെയും പ്രത്യേകത. വർഷങ്ങൾ കഴിഞ്ഞാലും അത് പഴയതായി തോന്നില്ല. ഒരു സീൻ, ഒരു ക്യാരക്ടർ, ഒരു സോങ്, എന്തെങ്കിലും ഒന്നും മതി നമ്മൾ വീണ്ടും ആ ഒരു സിനിമയുടെ കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ. അങ്ങനെ കാക്കയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യ ജ്യോതികയുടെ സിനിമ ജേണിയിലെ മറ്റൊരു സിനിമ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലനൊരു കാതലാണ്. ഈ ഒരു സിനിമ ഒരുപാട് തവണ കണ്ടിട്ടുള്ളവർ നമ്മൾക്കിടയിൽ ഉണ്ടാകുമല്ലേ. പ്രത്യേകിച്ച് 2006 ഈ ഒരു സിനിമ വന്ന സമയത്ത് ആ സിനിമയുടെ സോങ്സിനുണ്ടായിരുന്ന ഒരു റേഞ്ച്, അതിലെ റൊമാൻസിനുണ്ടായിരുന്നു ഫീല്. സൂര്യയും ഗൗതമും, ജ്യോതികയുടെ കുന്തവി, പിന്നെ ഭൂമികയുടെ ഐശ്വര്യ എന്ന ഒരു കഥാപാത്രം, ഇതൊക്കെ ഇന്നും പലർക്കും അതേപോലെ തന്നെ ഓർമ്മയിലുണ്ടല്ലേ. പക്ഷേ സിലിനൊരു കാതൽ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് ഒരു സാധാരണ ലവ് സ്റ്റോറി മാത്രമല്ല, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നിന്ന് തുടങ്ങുന്ന കഥ, അതിനുള്ളിൽ ഒളിച്ചിരുന്ന ഒരു പഴയ പ്രണയം, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഇമോഷണൽ എഫക്ട്സ്, പല ലയേഴ്സും ഉള്ള ഒരു സിനിമയായിരുന്നു അല്ലേ. എന്തായാലും ഈ ഒരു മൂവിയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാൻ പറ്റും. മുൻപായി കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരജ ചാടകയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக்கில் ரிஷே தீரஜா ஷானகியாണ്. சிலனோட காதலினே குறித்து പറയുമ്പോൾ സ്റ്റോറി മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ഈ ഒരു സിനിമയുടെ വലിയൊരു ഭാഗം അതിന്റെ ഫീല് തന്നെയായിരുന്നു. 2006 ഈ സിനിമ കണ്ടവരോട് എന്താണ് ഓർമ്മ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ഒരേ സിനിമയുടെ പല പല മൊമെന്റ്സ് ആയിരിക്കും പറയാ. ഗൗതമിന്റെ യൂത്ത്ഫുൾ എനർജി, ഐശ്വര്യമായുള്ള കോളേജ് റൊമാൻസ്, കുന്ദവിയുടെ മാരിഡ് ലൈഫ് പോർഷൻസ്, പിന്നെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഭാഗങ്ങൾ. പ്രത്യേകിച്ച് ഗൗതമിന്റെയും ഐശ്വര്യയുടെയും കോളേജ് പോർഷനിൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മൂഡ് ആണല്ലേ. ഫസ്റ്റ് ലവിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, യൂത്ത്ഫുൾ ഇമോഷൻസ്, അതൊക്കെ സിനിമയിൽ വളരെ സ്ട്രോങ്ലി ആണ് വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുന്ദവി ആണ്. അവളുടെ ക്യാരക്ടർ കൂടുതൽ മെച്യൂർ ആണ്. ഗൗതമിന്റെ പാസ്റ്റ് അറിയുന്ന നിമിഷം അവളുടെ ഇമോഷൻസ് സിനിമയുടെ പ്രധാന ഭാഗമാകുന്നുണ്ട്. അവിടെ ജ്യോതികയുടെ പെർഫോമൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുന്ദവിയുടെ കൺഫ്യൂഷൻ ഹേർട്ട് ആവുന്നത്, അതുപോലെ തന്നെ ആങ്കർ, പിന്നെ അവളെടുക്കുന്ന ഇമോഷണൽ ഡിസിഷൻസ്, ഇതൊക്കെയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിനെ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയെ വെറും ജ്യോതിക സൂര്യ റൊമാന്റിക് ഫിലിം എന്നും മാത്രം പറയാൻ കഴിയാത്തത്. സൂര്യയുടെ ഗൗതമിനൊരു യൂത്ത്ഫുൾ സൈഡ് ഉണ്ട്, അതേസമയം പാസ്റ്റിന് വെയിറ്റ് ഉള്ളൊരു മെച്യൂർ സൈഡും ഉണ്ട്. ജ്യോതികയുടെ കുന്ദവിക്ക് ഇന്നസെൻസിനൊപ്പം ഇമോഷണൽ സ്ട്രെങ്ത്തും ഉണ്ട്. പിന്നെ ഭൂമികയുടെ ഐശ്വര്യ എന്ന കഥാപാത്രം മറ്റൊരു കാലഘട്ടത്തെയാണ് റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളിലൂടെ ലവിന്റെ മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. 2006 ഈ സിനിമയുടെ വിഷ്വൽ മൂഡ് കൂടി ഓർക്കണം. കളർഫുൾ കോളേജ് പോർഷൻസ്, നഗരത്തിലെ അറ്റ്മോസ്ഫിയർ, ഫാമിലി സീൻസ്, ഇമോഷണൽ പോർഷൻസ്, ഓരോന്നിനും വേറിട്ട ഫീൽ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പല സിനിമകൾ കാണുന്നുണ്ടെങ്കിലും അന്നത്തെ ഒരു സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു നൊസ്റ്റാൾജി ഉണ്ടാകുമല്ലേ. സിലിനൊരു കഥ അത്തരം ഒരു നൊസ്റ്റാൾജിയ മൂവി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും അതിലെ ഐക്കോണിക് സീൻസ് വീണ്ടും ഓർമ്മിക്കപ്പെടും. അത് പറഞ്ഞപ്പോഴാണ് ഐശ്വര്യയും ഗൗതമും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ബാൽക്കണിയുടെ അവിടെ നിന്നിട്ട്. ആ ഒരു ഭാഗമാണ് എൻ്റെ മനസ്സിലിപ്പോൾ പ്ലേ ആയത്. നിങ്ങളുടെ മനസ്സിലും ഓരോരോ ഭാഗങ്ങളൊക്കെ പ്ലേ ആയിട്ടുണ്ടാകുമല്ലേ. അപ്പം എന്തായാലും ഈ വിഷ്വൽസിൻ്റെ ഇടയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக்கில். ரிஷே தீரஜா ஷானகி ஆட் சில நேரம் காதல் மூவியினെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കോയിൻസിഡൻസ് കൂടി പറയാതെ പോകാൻ പറ്റില്ല. 2006 സെപ്റ്റംബർ 8 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. അതിന് വെറും 3 ശേഷം സെപ്റ്റംബർ 11 നമ്മുടെ സൂര്യയും ജ്യോതികയും റിയൽ ലൈഫിൽ വിവാഹിതരായത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഹസ്ബൻഡ് വൈഫായി നമ്മൾ കണ്ട ആ പെയറിംഗ് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ റിയൽ ലൈഫിലും അതേ ചാപ്റ്ററിലേക്ക് എത്തുകയായിരുന്നു അല്ലേ. പക്ഷേ അവിടെ നിന്ന് കഥ അവസാനിച്ചിട്ടില്ല. അത് ആക്ച്വലി അവരുടെ റിയൽ ലൈഫ് സ്റ്റോറിയുടെ തുടക്കമായിരുന്നു. 20 ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ അത് ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റിലെ വിശ്വനാഥൻ സൺസിന്റെ ഓഡിയ ലോഞ്ചിന് സംസാരിക്കുമ്പോൾ നമ്മുടെ സൂര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ലവ് എന്നത് വിവാഹത്തിന് മുൻപ് മാത്രമുള്ള ഒന്നല്ല, മാരേജ് കഴിഞ്ഞാലും ഓരോ ദിവസവും അത് തുടരണമെന്നും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ആളുകളുടെ പ്രയോറിറ്റീസും മൈൻഡ് സെറ്റും മാറിയാലും പാർട്ട്ണറിനോടുള്ള ഒരു സ്നേഹവും കരുതലും റെസ്പെക്റ്റും എന്നും നിലനിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് സ്നേഹത്തിനൊപ്പം സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്നതാണ്. ശരിക്കും പറഞ്ഞാല് ജീവിതത്തിൽ ഒരു റിഫ്ലക്ഷൻ എടുത്ത് പറയുന്നത് പോലെ തന്നെയായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ ജനറേഷന് പോലും ഒരു ചെറിയ റിമൈൻഡർ പോലെ തോന്നും അല്ലേ. ഒരുമിച്ച് നിൽക്കുക എന്നത് ഒരാളുടെ ഡ്രീംസിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ നിൽക്കുക എന്നതല്ല, രണ്ടുപേരുടെയും ഡ്രീംസിന് സ്പേസ് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് നടക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സൂര്യ ജ്യോതികയുടെ ഈ 20 ജേണി ഒരു സെലിബ്രിറ്റി ലവ് സ്റ്റോറി ആയി മാത്രം കാണേണ്ടതല്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ ലവ് തുടങ്ങുന്നത് ഒരു ദിവസമായിരിക്കും, പക്ഷേ അത് നിലനിർത്തേണ്ടത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ ചോയ്സസ് ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ആ ഒരു ചിത്രം അതിന് പിന്നിൽ അത്രയും വർഷങ്ങളുടെ കഥയുണ്ടല്ലേ. അതാണ് ചില ലവ് സ്റ്റോറീസിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ട്. സിനിമ കഴിഞ്ഞാലും അവരുടെ റിയൽ ലൈഫ് സ്റ്റോറി മുന്നോട്ട് എഴുതിക്കൊണ്ടേയിരിക്കും. എന്തായാലും നമ്മുടെ ഈ യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം വായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

കർഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக்கில் அரிஷே தீராஜா ஜானகி ஆடு எஸ் அகரதி நம்முடைய இனத்தை எஸ்எம்எஸ் சோதியம் விசாரிக்க வேண்டி ஒரு ചോദ്യമായിട്ടൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് നോക്കാല്ലേ വിച്ച് കൺട്രി ഈസ് ബോത്ത് ആൻ എൻറ്റയർ കോണ്ടിനെന്റ് ആൻഡ് എ സിംഗിൾ നേഷൻ ഐ റിപ്പീറ്റ് വിച്ച് കൺട്രി ഈസ് ബോത്ത് ആൻ എൻറ്റയർ കോണ്ടിനെന്റ് ആൻഡ് എ സിംഗിൾ നേഷൻ യെസ് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072987 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്യൂ ഐ റിപ്പീറ്റ് 9072879090 നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു
1: സ്റ്റേറ്റ് CBSE ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372
3: പേജ് ലേണിംഗ് Prime Academy 4 General Education

ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ ജാനകിയാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്രയിൽ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തേക്ക് വോയിൻറ്റ് പേണ്ട സമയം വാകാറായി. എന്ത് പെട്ടെന്നാണല്ലേ, കഥകളൊക്കെ പറഞ്ഞിരുന്നത് ഈ സമയം ഇങ്ങനെയാണ് ടപ്പേ എന്ന് പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ അതിനോടൊപ്പം തന്നെ ഓടുകയും ചെയ്യണല്ലേ, അതിനോടൊപ്പം തന്നെ നമ്മൾ യാത്ര ചെയ്യുകയും വേണം. അല്ലാതെ കഴിഞ്ഞതിനെ കുറിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ചും ആലോചിച്ചിരുന്ന് സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ബസ്സിലിരുന്ന് ഉറങ്ങി സ്വപ്നം കണ്ടിങ്ങനെ പോയിട്ട് പിന്നെ ആ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങാതെ അടുത്ത സ്റ്റോപ്പിലായിരിക്കുമല്ലേ നമ്മൾ ഇറങ്ങുന്നുണ്ടാവുക. പിന്നെ നമ്മുടെ കയ്യിൽ കാശ് പോകും, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. സോ എല്ലാവരും ആ ഒരു സമയത്തെ വേണ്ടുന്ന രീതിയിൽ തന്നെ എപ്പോഴും പറയുന്ന പോലെ യൂസ് ചെയ്യുക, പ്രൊഡക്റ്റീവ് ആക്കുക, എൻജോയ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് ഞാൻ തൽക്കാലം ടിറ്റ ബൈ ബൈ പറയുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ ചാടുകി സാറിങ് ഓഫ് നൗ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റഫർ ചെയ്യുന്നത്. ഓഗസ്റ്റ് 1 മുതൽ കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റഫർ ചെയ്യുന്നത്. ഓഗസ്റ്റ് 1 മുതൽ കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.